0: ഓണത്തിനെ എന്നെ ബന്ധിച്ച്
1: എല്ലാവർക്കും ഒരു ലേറ്റ് ആയിട്ടുള്ള ഒരു ഹാപ്പി ഓണം.
0: ഓക്കെ,
1: പിന്നെ ബിസ്മി ആൻറ്റി പറഞ്ഞ പോലെ നമ്മൾ ആ ഒരു സന്തോഷം, ആ ഒരു ഒത്തൊരുമ, അങ്ങനെ ആ ഒരു ആ കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യുമ്പോഴാണ് രസം. പിന്നെ അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ എല്ലാവരും സന്തോഷത്തിൽ ആഘോഷിക്കും.
0: അത് തന്നെ, എല്ലാവരും സന്തോഷമായിട്ട് ആഘോഷിക്കുക, അത് തന്നെയാണ് നമുക്കും ഉള്ള ഒരു ഒരു അഭ്യർത്ഥന. അപ്പം എന്തായാലും ഞങ്ങൾ അടുത്തൊരു സെഗ്മെൻറ്റായിട്ട് കുറച്ച് പാട്ടുകൾക്ക് ശേഷം വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ഒരു ബ്രേക്ക്. ഇത് മലയാള ജാലകം, നിങ്ങളോടൊപ്പം നിഖിത ആൻഡ് ബിസ്മി.

0: വിന്ദ മലയാളി കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ സ്വന്തം ശബ്ദമായ മലയാള ജാലകത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ നേരത്തെ ഓണത്തെ പറ്റിയിട്ടാണ് സംസാരിച്ചത്. അന്നേരം ഞാൻ നിഖിതയെ ക്വസ്റ്റ്യൻ ചെയ്യുമായിരുന്നു, ക്വസ്റ്റ്യൻ ഇൻ ദ സെൻസ് ഇന്റർവ്യൂ ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ഐഡിയാസ് എങ്ങനെയായിരുന്നു, അവരെന്തൊക്കെയാണ് ചെയ്തതെന്ന്. ഇതിപ്പോൾ ഇന്ന് ഞാൻ നിഖിതയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കുമായിരുന്നു. നിഖിതയുടെ കൂടെ പഠിച്ച ഒരു ക്ലോസ് ഫ്രണ്ടിനെ ഞാൻ ഇന്ന് സ്റ്റുഡിയോയിൽ കൊണ്ടുവന്നു. അത് ഒരു പക്ഷേ നിഖിതയും അറിഞ്ഞിട്ടുണ്ടാവത്തില്ല. ഇവിടെ എത്തിയപ്പോഴാണ് നിഖിത ആരാണ് വരുന്നത്, എന്താ ചെയ്യുന്നതെന്ന്. അതിന് ഒരു പ്രത്യേകിച്ച് ഒരു കാരണം കൂടെ ഉണ്ട്. നമുക്കറിയാം ഈ ഒരു ഫസ്റ്റ് സാറ്റർഡേസ് നമ്മൾ യങ്സ്റ്റേഴ്സിന് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം നിഖിത വളരെ എന്താ പറയുക സ്നേഹത്തോടു കൂടിയിട്ടാണ് ഈ ഒരു ഓഫർ നമുക്ക് വേണ്ടിയിട്ട് അക്സെപ്റ്റ് ചെയ്തത്. എല്ലാ ഫസ്റ്റ് സാറ്റർഡേയും ഉള്ള ജോലി മാറ്റി വെച്ചിട്ട് ഈ ഒരു 2 മണിക്കൂർ നമുക്ക് വേണ്ടിയിട്ട് വരാമെന്ന് ഇപ്പം നമുക്ക് വേണ്ടിയിട്ട് കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ആ നിഖിതയുടെ കൂടെ റേഡിയോ പ്രോഗ്രാം ചെയ്യാനായിട്ട് വേറെ ആരെയൊക്കെ കൊണ്ടുവരാനായിട്ട് പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഞാൻ എന്തായാലും നിഖിതയ്ക്ക് കൈമാറുകയാണ്. നിഖിത, വെൽക്കം ടു ദിസ് സെഗ്മെന്റ്. സോ ഇറ്റ്സ് ഓൾ യേഴ്സ്. ഇറ്റ് വിൽ ബി എ മംഗ്ലീഷ് എപ്പിസോഡ്, ബട്ട് ഇറ്റ്സ് ഓൾ യേഴ്സ്.
1: അപ്പോൾ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ അതിഥി ഉണ്ട്. ഒരു ഏപ്രിലില് ഒരു കോമ്പറ്റീഷൻ എൻറ്റർ ചെയ്ത ഒരു ആള് അതിൽ വിജയിച്ചു, വിന്നറായി. അപ്പോൾ എൻ്റെ ഒരു സ്കൂൾ ഫ്രണ്ടുമാണ്. ആൻഡ് സോ പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ടു വിൻ എഫ് എം, ടു ദി വിൻ എഫ് എം ഓഡിയൻസ്.
2: മൈ നെയിം ഈസ് ഷിക്ക. ഐ എം 18 ഇയേഴ്സ് ഓൾഡ് ആൻഡ് ഐ എം എ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റ്, സയൻസ് സ്റ്റുഡൻറ്റ് അറ്റ് ദി യൂണിവേഴ്സിറ്റി ഓഫ് മെൽബൺ.
1: യെസ്. സോ വാട്ട് വാസ് ദി പെയിൻറ്റിംഗ് ദാറ്റ് യു സബ്മിറ്റഡ് ഫോർ ദി കോമ്പറ്റീഷൻ?
2: So the painting I submitted was an oil on wood painting that had a 3D aspect to it. It's called A Dance of Waves. And I painted it last year for my BC art subject, my final. And it was inspired by the a beach in Queensland that I saw. And I decided to paint it because I felt really inspired by the colors of the beach and the movement of the waves. So I thought that would be a good piece to paint for my final.
1: Mm-hmm. And was that always what you thought, or did you have any other contenders for like your final? Or like did it, when you heard final, like that was just what came to your mind?
2: Initially I wanted to do, I was leaning towards portraiture, mm-hmm. painting portraits, because I wanted to try something new. I was always painting landscapes, especially like in my year 11 art classes, I would always be painting landscapes. But I feel like this specific painting, the scenery that I saw really inspired me to paint it. And I thought that because year 12 was like, I was on a time crunch, I thought painting something that I was familiar with would be a lot easier in my process.
1: So, So like from the planning till the end, how long did it like roughly take you?
2: It took me almost the entire year. At the beginning of the year, in semester one, I was in the planning stage, planning out like what two paintings I wanted to paint, as well as the constructing the frame for it,
1: mm-hmm.
2: which I had the help of the woodwork team. And by the second semester, I was on to like painting the two scenes, and then putting it all together. So.
1: Mm-hmm. And it's really